നീ മുഹമ്മദ് റീഹാൻ. അളുകണക്ക് അടുത്ത് എസ് വണി നുവധിയേക്കം മെഗാഹാർട്സ് ദിവഹി എഫ് എം.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തു മർഹബ പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്ത കുറിയദ്ദാണി അൽഗുൻ ഷാഹുദ മഹ്മൂദ് ഓഡിയോ വാഹക മിഹാർ അറുമെ മിഗനെസ്സെനി ബിമ്മ ഇബ്രാഹിം വഹീദ് കെ ഇഷ്ക് മി വാഹക മി ഹഫ്താഗ മിഗനെസ്സെനി മി വാഹകഗെ തേരവണ ബ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ

0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടായി.
1: നൂതിഹ് 1 മെഗാഹെർട്സ്, ദിവേഹി എഫ് എം.